ഭജാംഗപ്രയാത് ശാന്ത് നമോ സർവാനേ സമസ്തനിധാനേ നമോ ദേവദേവേ അപേക്ഷയ ഭേവേ നമോ കാലകാലേ നമോ സർപാലേ നമോ സർപഗൗണേ നമോ സർപൗണേ അനങ്കീയനാഥേന്ദ്രസംഗീ പരമാത്തെ നമോ ഭാനുഭാനേ

പുനീത മൂർത്ത പൂർണ്ണ മൃഗപാര സർവസർവചയോ സ്വയം ഭവഗണം ഘടൻ പഞ്ജനഹാർ കാലഹീൻ കലാസുഞ്ജുക്തകാല പൃഗദേശ ധർമ്മതാമസു പരമരാതാ ഭൂതലാഘാഭേശ